കയ്യേപ്പിക്കുവരികയോ ഒന്നിച്ച് കയകാരിരങ്ങാനി അങ്ങിയുങ്ങീൻ ആ അറ്റ അറ്റ അറ്റ അറ്റ.